0: ഞാൻ ലിഞ്ചോക്കളി മാത്രമേ ഭവൻ പറഞ്ഞ് മരിയാല പത്തുന്നുണ്ട് പരസ്പരമുണ്ട് എൻ്റെ സൂക്ത കല എനിക്ക് ധാരാള ജഗത്തുക്ക് സമാജക്ക് കോൺട്രിബ്യൂഷൻ കൊടുത്തു ആണ്ട മരിയാണ്ട് ഒഞ്ച് കനിഷ്ഠ ഒഞ്ചി ദൈ നടലേ ഒഞ്ചി ദൈ നടലേ ഓ ഒഞ്ചി ദൈ നടുന്നണ്ട വാരിമല്ല ഒഞ്ചി മൗല്യാവും വാരിമല്ല ഒഞ്ചി ധർമാചാരണ ധർമ്മോ രക്ഷത്തി രക്ഷിതപനേക്കനെ വൃക്ഷോ രക്ഷത്തി രക്ഷിത എന്താപ്പുണ്ട് മാത്രമല്ല ദേവണ്ട ഒഞ്ചി മറ നടുന്ന ഒഞ്ചി ദൈ നടുന്ന മറാണ് നിൽക്കുന്നണ്ട അറ്റ് ഇടീ ജീവ വൈവിധ്യത രക്ഷനായിട്ടാപ്പുണ്ട് പൂരള ഒരിപ്പണ സാധ്യത ഐട്ടി പോണുന്നു അതിക്കോസ്കര ഈ ഒഞ്ചി സന്ദേശ സമാജക്ക് പോകും ആട്ടി തിങ്കളത വിചാരമുള്ള ഉന്ത്വേ പരിസര ഒരിന്തിത്തന മാത്ര ആട്ടി തിങ്കളുള്ള നമുക്ക് എഞ്ചിന വർഷം പത്തുള്ള ബതുക്കോലി ആട്ടി തിങ്കൾ ഏത്തേ നിഷേധത്തെ തിങ്കളാണ് ഏത്തെ അനിഷ്ടത തിങ്കളാണ് അനിഷ്ട തിങ്കളെന്ന് പേര് അനിഷ്ട തിങ്കളാണെന്നുള്ള അനിഷ്ടന് കളിത് നമുക്ക് ബതുക്കേറെ സാധ്യമുണ്ട് പ്രകൃതി ഊരിയോട് അന്നിലിട്ട് നമ്മ ആലോചന മൽപ്പെടാപ്പുണ്ട്
1: തുടർന്നത്തെ അഞ്ച് ആട്ടി അമാവാസ്യ ബഗ്ഗെ വൈശിഷ്ട്യത ബഗ്ഗെ എങ്കിലേ പന്ത് എനിക്ക് ജ്ഞാന ജാസ്തി മൽത്താറ് ഈരേഖല സൊൽമേൽ സാറ് എന്ന അഞ്ചന ഈ ഒഞ്ചി ചർച്ചയുടെ പാല് പടയുന്ന രക്ഷിത ബൊക്ക ചെൽവ മകള എന്ന സൊൽമേൽ
0: എനിക്ക് തിരുവടിക്കട ഇത്തന നാല് പാത്രം ദുമ്പുതീത്തെ നന്നാത്ത് തെരുവനോടും ദേവണ്ട ഈ ഭൂമി ഈ ജനപദ ജഗത്ത് പനപ്പനെ അഞ്ചിതനു ജഗത്തത്തെ പ്രതി ഭാഗമുള്ള ഈ ജനപദ ലോകമുണ്ട് അത്തൊന്തു വിശേഷമായി നമ്മൾ അക്കളുടെ അഗാധമായി ജ്ഞാന സമ്പത്തുണ്ട് അതിന് നമ്മ അതിനകത്ത് കിതക്ക് കിതക്ക് കിതക്ക് ദത്തനുണ്ട് ദത്തന്ന മാത്രം അത്തന്തി അക്കള് ഒരുത്തൊന്ന് പത്തനഞ്ചിന്ന് ഈ ജനപദ സ്വത്ത് സമ്പത്തിച്ചിനുണ്ട് പ്രാകൃതിക സമ്പത്തിച്ചിനും ഇന്ന് ഒരിപ്പര നമ്മൾ ദേത്തു തീർന്നാത്ത പ്രയത്നം മനപ്പെടും ആധുനികത്തെ ബൊറിച്ചിന്തത്ത് ബോർഡു ആണ്ട അവു വിഷാവരബല്ലി വിഷാവരബല്ലി അവ മിത്തിന് മീർത് പോരബല്ലി പ്രത്യേകം മിത്തി ബോർഡു ഗാന്ധിജി പറഞ്ഞേക്കാൻ ഈ പ്രകൃതി ഇപ്പുന നമ്മ അഗത്യഗോസ്കര മാത്രം അകത്തേക്ക് എത്തു ബോർഡ് അത് പ്രകൃതി ഇതെത്തണക്ക ദുരാശ ഇപ്പറല്ലി പ്രകൃതിന് വിപരീത മലത്തുന്നുണ്ട അത് നമുക്ക് അപായനു നമ്മ കണ്ണെതിരെ തൊജ്പാത് കുറപ്പെടുന്ന ഒഞ്ചി വിചാരമുണ്ട് ആ നിലട്ട് ബോഷ നിക്കല് ഓതുനക്കള് തെരീനക്കള് നമ്മ മാത്തേരല ഓതത് തെരിയണക്കള് നമ്മ ഈ മൂലക്ക ഇഞ്ചിന്ന കാര്യക്രമം മൂലക്ക നമ്മ യുവ പീളികക്ക് ജോക്കിലേക്ക് പുറ എൻ്റെ മെസ്സേജ് പോപ്പണം എൻ്റെ സന്ദേശം പോപ്പണം ചേത്തന ആവാട്
2: ಶ್ರೀ ಧರ್ಮಸ್ಥಳ ಮಂಜುನಾಥೇಶ್ವರ ಕಾಲೇಜಿನ ಕನ್ನಡ ವಿಭಾಗದ ಪ್ರಾಧ್ಯಾಪಕರೇ ಡಾಕ್ಟರ್ ದಿವಾಕರ ಕೊಕ್ಕಡ ಅಂಚನೆ ಮೇರ್ನಟ್ಟುಗು ಪಾತ್ರಕತೆ ನಡಪಾಯಿನಕಲು ಪತ್ರಿಕೋದ್ಯಮ ವಿಭಾಗದ ಜೋಕ್ಲಾಯಿನಂಚಿನ ರಕ್ಷಿತಾ ಚೆಲುವಾಮ ಬೊಕ್ಕ ಹೇಮಾವತಿ ಕುಡಂಜು ಕಾರ್ಯಕ್ರಮದ ತಿಕ್ಕಗ ಮಾತ್ರೆಗಳ ಸೊಲ್ಮೆಲು.

కాలేజ్ రోజు సముదాయ బానులి రేడియో నినాద 90.4 FM లో ప్రతి తింగల్తో శురూత తింగలాసం పిన్న నాలా మత్తువారతో లాస్ట్ తింగలాసం విశేషమాయో బ్యారి బాసిరో కార్యక్రమంగా ప్రసారాయో ఉండు. നിങ്ങളുടെ പ്രതിഭ, അനുഭവ, കവന, കത്ത്, പാട്ട് പിന്നെ ചൊമ്മ വിചാരങ്ങ ഷെയർ ആക്കുകോ. ഇതൊരു ബാരി നല്ല വേദിക്ക. നിങ്ങൾ ഞങ്ങളുടെ കാര്യക്രമത്തെ ഭാഗവഹിച്ചു. ബാരി ബാസര എസില് സംസ്കൃതി നിങ്ങളുടെ ധ്വനിയൊരു കേപ്പാട്ടു തപ്പാണ്ട് കാത് കൊടുക്കൊരു SDM കോളേജ് സമുദായ ബാനുലി റേഡിയോ നിനാദ 90.4 FM.

ಕಾಲೇಜಿರೋ ಸಮುದಾಯ ಬಾನುಲಿ ರೇಡಿಯೋ ನಿನಾದ 90.4 FM ಲ ಪ್ರತಿ ತಿಂಗಳತೋ ಸಿರೂತ ತಿಂಗಳ ಸಂಪಿನ ನಾಲಾ ಮತ್ತು ವಾರತ್ತೋ ಲಾಸ್ಟ್ ತಿಂಗಳಾಸ ವಿಶೇಷ ಮಾಯೋ ಬ್ಯಾರಿ ಪಾಸಿರೋ ಕಾರ್ಯಕ್ರಮ ಪ್ರಸಾರ ಉಂಡು. ನಿಂಗಲ ಪ್ರತಿಭೆ ಅನುಭವ ಕವನ ಕತೆ ಪಾಟ್ പിന്നെ ചൊമ്മ വിചാരങ്ങ ഷെയർ ആക്കുക. ഇതൊര് ബാരി നല്ല വേദിക്ക. നിങ്ങ ഞങ്ങളെ കാര്യക്രമത്തെ ഭാഗവഹിച്ചു ബാരി ബാസര എസില് സംസ്കൃതി നിങ്ങളെ ധ്വനിരോ കേപ്പാട്ടു തപ്പാണ്ട് കാതു കൊടുക്കൊരു SDM കോളേജിരോ സമുദായ ബാനുലി റേഡിയോ നിനാദ 90.4 FM.

ಕಾಲೇಜಿರುವ ಸಮುದಾಯ ಬಾನುಲಿ ರೇಡಿಯೋ ನಿನಾದ 90.4 FM ಲ ಪ್ರತಿ ತಿಂಗಳ ಸುರೂತ ತಿಂಗಳಾಸ ಪಿನ್ನ ನಾಲಾ ಮತ್ತು ವಾರತ್ತು ಲಾಸ್ಟ್ ತಿಂಗಳಾಸ ವಿಶೇಷ ಮಾಯೋ ಬ್ಯಾರಿ ಬಾಸಿರೋ ಕಾರ್ಯಕ್ರಮ ಪ್ರಸಾರ ಉಂಡು. നിങ്ങളുടെ പ്രതിഭ, അനുഭവ, കവന, കത്ത്, പാട്ട് പിന്നെ ചൊമ്മ വിചാരങ്ങ ഷെയർ ആക്കുക. ഇതൊരു ഭാരി നല്ല വേദിക്ക. നിങ്ങൾ ഞങ്ങളുടെ കാര്യക്രമത്തെ ഭാഗവഹിച്ചു ബാരി ബാസര എസില് സംസ്കൃതി നിങ്ങളുടെ ധ്വനിയോ കേപ്പാട്ടു തപ്പാണ്ട് കാത് കൊടുക്കൊരു എസ് ഡി എം കോളേജിലെ സമുദായ ബാനുലി റേഡിയോ നിനാദ 90.4 FM.

కాలేజ్ రోజు సముదాయ బానులి రేడియో నినాద 90.4 FM లో ప్రతి తింగల్తో శురూత తింగలాసం పిన్న నాలా మత్తవారతో లాస్ట్ తింగలాస విశేషమాయో బ్యారి బాసిరో కార్యక్రమంగా ప్రసారాయో ఉండు. നിങ്ങളുടെ പ്രതിഭ, അനുഭവ, കവന, കത്ത്, പാട്ട് പിന്നെ ചൊമ്മ വിചാരങ്ങ ഷെയർ ആക്കുക. ഇതൊരു ഭാരി നല്ല വേദിക്ക. നിങ്ങൾ ഞങ്ങളുടെ കാര്യക്രമത്തെ ഭാഗവഹിച്ചു. ബാരി ബാസര എസിലെ സംസ്കൃതി നിങ്ങളുടെ ധ്വനിയൊരു കേപ്പാട്ടു തപ്പാണ്ട് കാത് കൊടുക്കൊരു SDM കോളേജ് സമുദായ ബാനുലി റേഡിയോ നിനാദ 90.4 FM.

కాలేజీ సముదాయ బానులి రేడియో నినాద 90.4 FM లో ప్రతి తింగల్తో శ్రోత తింగలాసం పిన్న నాలా మత్తవారతో లాస్ట్ తింగలాసం విశేషమాయో బ్యారి బాసిరో కార్యక్రమంగా ప్రసారాయో ఉండు. നിങ്ങളുടെ പ്രതിഭ, അനുഭവ, കവന, കത്ത്, പാട്ട് പിന്നെ ചൊമ്മ വിചാരങ്ങ ഷെയർ ആക്കുകോ. ഇതൊരു ബാരി നല്ല വേദിക്ക. നിങ്ങൾ ഞങ്ങളുടെ കാര്യക്രമത്തെ ഭാഗവഹിച്ചു. ബാരി ബാസര എസിലെ സംസ്കൃതി നിങ്ങളുടെ ധ്വനിയൊരു കേപ്പാട്ടു തപ്പാണ്ട് കാത് കൊടുക്കൊരു SDM കോളേജിലെ സമുദായ ബാനുലി റേഡിയോ നിനാദ 90.4 FM.